0: ആയല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ivide ella vibe aanu. Take off Thursday. Take off Thursday. Take off Thursday.
3: യെസ്, നമ്മുടെ വീക്കെൻഡ് ഒക്കെ ഇങ്ങനെ വരുവാണല്ലേ. വീക്കെൻഡ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഇതാ ഈ ഒരു ദിവസം ചെയ്യണമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പോയി മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെ കുറേയധികം പ്ലാനുകളായിട്ടാണ് ഇത് ഒരാഴ്ചയുടെ ഇത് അവസാനത്തിലേക്ക് നമ്മൾ എത്തുക അല്ലേ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് ഓഫ് 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ എല്ലാം വൈബാകുമ്പോഴും ചില ആൾക്കാരെ നമുക്ക് വല്ലാതെ മിസ് ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ ആൾക്കാരെയൊക്കെ മിസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ചിലപ്പോൾ ഫോൺ ചെയ്യും, ചിലപ്പോൾ അവരുടെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കാണും. അതും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓർമ്മകളായി വറക്കും അല്ലേ. അയ്യോ, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരോട് ഐ മിസ് യു എന്ന് പറയാറുണ്ടാവും അല്ലേ. ചിലപ്പോൾ ടെക്സ്റ്റ് ചെയ്തിട്ട് പറയും, ചിലപ്പോൾ വിളിച്ചിട്ട് പറയും, ചിലപ്പോൾ പോയി നേരിട്ട് കണ്ടിട്ടാണെങ്കിലും പറയും അല്ലേ. ഐ മിസ് യു എന്ന് പറയും. അതിനകത്ത് ഒരുപാട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ മലയാളികളൊക്കെ അല്ലേ, എല്ലാത്തിൻ്റെ മലയാളത്തിൻ്റെ അർത്ഥം നമുക്ക് അറിയുന്നതല്ലേ. എന്നാൽ പറയൂ, ഐ മിസ് യുവിൻ്റെ മലയാളം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി, ഐ മിസ് യുവിന് ഒരു മലയാളം ഒരു ഫ്രേസ് കറക്റ്റ് ആയിട്ടുണ്ടോ? ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ പ്രേമിക്കുന്നു, ഞാൻ നിന്നെ പ്രണയിക്കുന്നു, എനിക്ക് സ്നേഹമാണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഐ മിസ് യു എന്ന് പറയുമ്പോൾ അതിന് ഒരു ആപ്റ്റായിട്ട് കറക്റ്റ് ഒരു മലയാളം വേർഡ് അല്ലെങ്കിൽ മലയാളം സെന്റൻസ് ഉണ്ടോ? ഐ മിസ് യു എന്ന് എങ്ങനെ പറയും മലയാളത്തിൽ എന്ന് കുറച്ചേരം ഒന്ന് ആലോചിച്ചേ.

0: നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകിൽ.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ibide ella vibe aanu. Take off Thursday. Take off Thursday. Take off Thursday.
3: കിട്ടിയോ കിട്ടിയോ കിട്ടിയോ? ഞാൻ നേരത്തെ ചോദിച്ചുകൊണ്ട് പോയ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? കൂടെ ഞാൻ ടാനിയാ. ദിസ് ഈസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഐ മിസ് യു അങ്ങനെ പറയാനായിട്ട് ഭയങ്കര സുഖമാണ്. പക്ഷേ ഇതൊന്ന് മലയാളീകരിച്ച് പറയാൻ പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കും അല്ലേ? ശരിക്കും വെള്ളം കുടിക്കും. ഐ മിസ് യു എന്ന് നമ്മൾ എങ്ങനെ മലയാളത്തിൽ പറയും? എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും കിട്ടില്ല. ഞാൻ ഇവിടെ ഉള്ള കുറെ പേരോട് ചോദിച്ചു ഐ മിസ് യു എന്ന് നമ്മൾ എന്ത് മലയാളത്തിൽ പറയും. അപ്പൊ ചിലർ പറഞ്ഞു ഐ മിസ് യു, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു. അപ്പൊ ഈ മിസ് എന്നുള്ള വാക്കും വേർഡും കൂടെ കിടന്ന് ഉടക്കുമാണല്ലോ. ഈ മിസ് എന്നുള്ള വാക്ക് അവിടെ സ്റ്റേബിൾ ആയിട്ട് ഇംഗ്ലീഷിൽ തന്നെ ഇരിക്കല്ലേ. മിസ്സിന് എന്താണ് നമ്മൾ മലയാളത്തിൽ പറയാം? വേണമെങ്കിൽ നമുക്ക് ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്ന്, അപ്പൊ നമുക്ക് ഐ വെയിറ്റ് ഫോർ യു എന്നുള്ളൊരു സാധനം വരും. ഐ മിസ് യു കറക്റ്റ് ആയിട്ട് ഒരു മലയാളം വേർഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു മലയാളം ഫ്രേസ് ഉണ്ടോ? ആലോചിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ, നമുക്ക് എളുപ്പം മലയാളം ഫ്രേസ് കിട്ടിയിട്ടില്ല എങ്കിൽ ദാ ഈ ഒരു പാട്ടിട്ട് കൊടുത്താൽ മതിയായിരിക്കും. ഐ മിസ് യു എന്ന് പറയാൻ ദി കുറിപ്പ് നമുക്ക് വേണ്ടി ഒരു മനോഹര ഗാനം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊരാൾ മിസ് ചെയ്യുമ്പോൾ ദാ ഈ ഒരു രണ്ട് വരി അല്ലെങ്കിൽ ഒന്ന് കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് വാക്കിൽ ഇംഗ്ലീഷിൽ ഒതുക്കുന്ന ഈ ഐ മിസ് യു എന്ന് പറയുന്നതിന് പകരമായി വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രീതിയിൽ, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ലെയറിൽ, വളരെ ഇമോഷണലി നമുക്ക് നമ്മുടെ ആ ഒരു ഫീലിംഗ്സ് കൺവേ ചെയ്യാൻ പറ്റും. ഒന്ന് കണ്ണടിച്ച് കേട്ട് നോക്കിയേ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു മാത്രം വെറുതെ നിനച്ച്

0: ആയല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്. Take off Thursday. Take off Thursday. Take off Thursday.
3: മലയാള സിനിമയിലെ വരികൾ അല്ലെങ്കിൽ മലയാള സിനിമയിലെ പാട്ടിന്റെ വരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമുള്ള വരികളാണ് അല്ലേ? എന്താണ് ഞാനിപ്പോ പറഞ്ഞത്? ഓക്കെ, എന്തായാലും പല പല ലെയേഴ്സ് ഓഫ് മീനിങ്ങുകൾ അല്ലെങ്കിൽ പല വാക്കുകൾ, പല പല പുതിയ ഫ്രേസുകൾ, ഇതൊക്കെ നമുക്ക് സമ്മാനിച്ച ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട് അല്ലെ? അതിന് ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള സംസ്ഥാന അവാർഡുകൾ കിട്ടിയ പാട്ടുകൾ, അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ? കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കണക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാവ്യഭംഗിയൊക്കെ കൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരള സംസ്ഥാന അവാർഡ്, ബെസ്റ്റ് ലിറിസിസ്റ്റിനുള്ള അവാർഡ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സാക്ഷാൽ ONV കുറുപ്പാണ്. 14 കേരള സംസ്ഥാന അവാർഡാണ് കേട്ടോ അദ്ദേഹം വാങ്ങിയത്. നമ്മൾ പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ദേ നമ്മൾ ഇന്നലെ വാതാവ് പക്ഷെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നേ.

സ്വന്തം ഗിരീഷ് പുത്തഞ്ചേരിക്കാണ് രണ്ടാം സ്ഥാനമുള്ളത്. 7 തവണയാണ് അദ്ദേഹം അതും അത്രയും ചെറിയ പ്രായത്തിൽ 7 തവണയാണ് കേരള സംസ്ഥാന അവാർഡ് ബെസ്റ്റ് ലിറിസിസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് അദ്ദേഹം സ്വീകരിച്ചത്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു അവാർഡ് വിന്നിംഗ് സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. 1997 ഈ പാട്ടിനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പാർട്ട്ണറിന് വേണ്ടി കാത്തിരിക്കുന്നതിനായിട്ട് ഇത്രയും മനോഹരമായിട്ടൊരു വരിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് കേട്ടോ. ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവാം. യെസ്, കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് ഓൺ സ്ക്രീൻ മഞ്ജു വാര്യരും നമ്മുടെ സ്വന്തം ജയറാമേട്ടനും പാട്ട് കേൾക്കാം.

0: ആയല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ivide ella vibe aanu. Take off Thursday. Take off Thursday. Take off Thursday.
3: കേരള സംസ്ഥാന അവാർഡുകൾ കിട്ടിയ പാട്ടുകളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാ ഈ വരുന്നൊരു പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പാട്ടും കൂടിയാണ് കേട്ടോ. കൂടുതൽ അറിയാം. ദിസ് ഇസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ ദാ ഈ പാട്ടിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു കേരള സംസ്ഥാന അവാർഡ് അല്ലെങ്കിൽ കേരള സംസ്ഥാന അവാർഡ് ബെസ്റ്റ് ലിറിസിസ്റ്റിന് കിട്ടിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഒ എൻ വി കുറുപ്പിനാണെന്ന് പറഞ്ഞു. രണ്ടാമത് ആ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗിരീഷ് പുത്തഞ്ചേരിയാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ അവാർഡുകൾ കിട്ടിയ കൂട്ടത്തിൽ ആകെ ഒരു വനിതയ്ക്ക് മാത്രമാണ് ബെസ്റ്റ് ലിറിസിസ്റ്റിനുള്ള കേരള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ളത്. ആ വനിതയുടെ പാട്ടാണ് കേട്ടോ നീ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ഒ വി ഉഷയാണ്. ഒ വി ഉഷയ്ക്ക് മാത്രമാണ് കേരള സംസ്ഥാന അവാർഡ് ബെസ്റ്റ് ലിറിസിസ്റ്റിനുള്ളത് ഇതുവരെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. 2000s സിനിമയാണ് മഴ എന്ന ക്ലാസിക് മൂവിയിലെ ഇതാ സംയുക്ത വർമ്മ ഓൺ സ്ക്രീനിലുള്ള ഈ പാട്ട് ഒന്ന് നമുക്ക് ഒരുമിച്ച് കേട്ട് തിരിച്ചു വന്നാലോ.